ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്ത മാർ ഷെമീറിയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. യെസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് അല്ലെങ്കിൽ നടക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. പക്ഷേ ആ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് നമ്മളതിൽ നിന്നും കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്തില്ല, അല്ലെങ്കിൽ എനിക്കതില്ല ഇതില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവും. സോ സ്റ്റോപ്പ് കംപ്ലൈൻറ്റിംഗ് ആൻഡ് ഡു യുവർ വർക്ക് ആൻഡ് കർമ്മ വിൽ ഡെഫിനറ്റ്ലി ഫേവറബിൾ ടു യുവർ പാത്ത്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education. My Radio 9.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ കോഫി കുടിച്ചെന്ന് തുടങ്ങിയാലോ. സോ ഇന്റർനാഷണൽ കോഫി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം ആട്ടോ. സോ കോഫി കുടിച്ച് നമ്മളൊന്ന് എനർജറ്റിക് ആയി, നമ്മളൊന്ന് ഫ്രഷ് ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേയും കൂടെ രസകരമാവട്ടോ കാര്യങ്ങൾ. കാര്യം ചെറിയൊരു കോഫിക്ക് നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമ്മൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. കാര്യം നമ്മളുടെ മൂഡ് മാറാനും നമ്മളൊന്ന് എനർജറ്റിക് ആവാനും നമ്മളൊന്ന് എൻഹാൻസ്ഡ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഫാക്ടറാണ് കോഫി എന്ന് പറയുന്നത്. സോ ഒരു കുഞ്ഞ് കോഫി ബ്രേക്ക് എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

back to Morning Bell with me, Arshi Mira, only on my radio 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കൺട്രി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. സോ ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു വിഷസ് വന്നിട്ടുണ്ട്. അനുപമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനുപമയുടെ ഫിയാൻസി ആയിട്ടുള്ള സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ സിദ്ധു, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നേരാ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ട് നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു ചുംബനത്തിന്

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പ്രായം കൂടുമ്പോൾ ജീവിതത്തിന്റെ സ്പീഡ് കുറയാം, പക്ഷേ ജീവിതത്തിന്റെ വാല്യൂ കുറയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു വയസ്സ് മാത്രമല്ല, ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് 1 October ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ. 1 October എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമല്ല നമുക്ക് അവരെ ഓർക്കാനായിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഓൾഡർ പേഴ്സണിൽ ലഭിക്കേണ്ട റെസ്പെക്ട്, ഡിഗ്നിറ്റി, കെയർ, ഇൻഡിപെൻഡൻസ് ഇവയെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ചോദിക്കും എന്താണ് വേണ്ടതെന്ന്. പക്ഷേ ചിലപ്പോൾ അവർക്ക് വേണ്ടത് വലിയ സമ്മാനങ്ങളൊന്നുമല്ല, ഒന്നടുത്തിരുന്ന് സംസാരിക്കുക, അവരുടെ പഴയ കഥകൾ കേൾക്കുക, സുഖമാണോ എന്ന് ശരിക്കും ചോദിക്കുക. കാരണം ചില ബന്ധങ്ങൾക്ക് മെഡിസിനേക്കാൾ നല്ലത് ഒരു ലിറ്റിൽ ടൈം ആയിരിക്കും. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പൂപ്പന്റെ പഴയ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് രക്ഷപ്പെടാൻ നോക്കും. കാരണം ആ കഥയ്ക്ക് ബിഗിനിങ് ഉണ്ട്, മിഡിൽ ഉണ്ട്, പിന്നെ അതിൻ്റെ സീക്വൽ പോലും ഉണ്ടാകും. പക്ഷേ സീരിയസ്ലി നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കഥകൾക്കുള്ളിൽ എത്ര വലിയൊരു ജീവിതമാണ് ഉള്ളതെന്ന്? അവർ കണ്ട കാലം നമ്മൾ കണ്ടിട്ടില്ല, അവർ നേരിട്ട ചലഞ്ചസ് നമ്മൾ നേരിട്ടിട്ടില്ല, അവരെടുത്ത ഡിസിഷൻസ്, അവർ ചെയ്ത സാക്രിഫൈസ്, അതൊക്കെയാണ് പലപ്പോഴും ഇന്നത്തെ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ. ഓൾഡർ പേഴ്സൺസിനെ കെയർ ചെയ്യുക എന്നത് അവരുടെ ബേസിക് നീഡ്സ് നോക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലിസൺ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് സ്പേസ് നൽകുക, കഴിയുന്ന കാര്യങ്ങളിൽ ഇൻഡിപെൻഡൻസ് നൽകുക, ഇതും ഇക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കൈകളിൽ ടെക്നോളജി കുറവായിരിക്കും, പക്ഷെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ബാറ്ററി ഫുള്ളായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിലെ ഒരു ഓൾഡർ പേഴ്സൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കൂ, ഒരു ചോദ്യം ചോദിക്കൂ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ബിലീവ് മീ, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി കിട്ടിയേക്കാം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓൾഡർ പേഴ്സൺസിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. കെയർ ചെയ്യുന്നതിൻ്റെ പേരിൽ അവരുടെ എല്ലാ ഡിസിഷൻസും നമ്മൾ എടുക്കാൻ തുടങ്ങും. അത് ചെയ്യണ്ട അവിടെ പോ, അത് ചെയ്യണ്ട അവിടെ പോകരുത്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, കൺസെൻറ്റ് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ അത് അവരുടെ ഇൻഡിപെൻഡൻസ് കുറയ്ക്കാം. പ്രായം കൂടുമ്പോൾ സഹായം ആവശ്യമായേക്കാം, പക്ഷെ അതിനൊപ്പം ചോയ്സും ഡിഗ്നിറ്റിയും വേണം. അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവസരം നൽകുക. സഹായം ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കുക. കാരണം കെയറിങ് എന്നത് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നല്ല, അവർക്ക് കഴിയുന്നത്ര സ്വയം ജീവിക്കാൻ സപ്പോർട്ട് നൽകുക എന്നതാണ്. ഒരു ചെറിയ ഡിഫറൻസ് ആണ്, പക്ഷേ റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണോ? ഓൾഡർ പേഴ്സൺസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരായി മാത്രം കാണാതെ അവരുടെ സ്വന്തം ചോയ്സസും ഡ്രീംസും ഉള്ള വ്യക്തികളായി കാണാൻ ശ്രമിക്കുക. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. വീട്ടിൽ ആളുകൾ ഒരുപാടുണ്ടാകും, പക്ഷെ ഒരാൾക്ക് ലോൺലി ആയി ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് ലോൺലിനെസ് ഒരു പ്രത്യേക പ്രശ്നം. അത് എല്ലായ്പ്പോഴും പുറത്തുനിന്ന് കാണാൻ കഴിയില്ല. ഓൾഡർ പേഴ്സൺസിൻ്റെ ജീവിതത്തിൽ റിട്ടയർമെൻറ്റ്, ഫ്രണ്ട്സിനെ നഷ്ടപ്പെടൽ, പാർട്ണറിൻ്റെ ആബ്സെൻസ്, ചിൽഡ്രൻ അകലെ താമസിക്കുന്നത്, ഇങ്ങനെ പല മാറ്റങ്ങളും വരാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. സം ടൈംസ് നമ്മൾ തന്നെ ചോദിക്കണം, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ, നമുക്കൊന്ന് പുറത്തു പോയാലോ. ഇത്ര ചെറിയൊരു കോൺവെർസേഷൻ പോലും ഒരാളുടെ ദിവസം മാറ്റിയേക്കാം. അവരുടെ ലോൺലെസ് സോൾവ് ചെയ്യാൻ വലിയ സ്പീച്ച് ഒന്നും വേണ്ട കേട്ടോ, പ്രസൻസ് മാത്രം മതി. അടുത്തിരിക്കുന്ന ഒരാൾ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾ, അത് തന്നെ ചിലപ്പോൾ വലിയൊരു ഗിഫ്റ്റാണ്. ഇന്ന് വീട്ടിലെ മുതിർന്ന ഒരാളെ ഒന്ന് വിളിക്കൂ, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കൂ. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ഇത്ര വയസ്സായിട്ട് ഇനി എന്തിനാ എന്ന് നമ്മൾ ചിലപ്പോൾ കാഷ്വലി ചോദിക്കാറുണ്ട്. പക്ഷേ ഡ്രീംസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? പുതിയ ഹോബീസ് പഠിക്കാം, യാത്ര പോകാം, സുഹൃത്തുക്കളെ കാണാം, പുസ്തകങ്ങൾ വായിക്കാം, മ്യൂസിക് പഠിക്കാം, സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താം. ഏജ് ഒരു നമ്പർ മാത്രമല്ല, ഓരോരുത്തരുടെയും ജീവിതത്തിന് സ്വന്തം പേസ് ഉണ്ട്. ഓൾഡർ പേഴ്സൺസിനെ സൊസൈറ്റിയിൽ ആക്റ്റീവായി തുടരാൻ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ എൻകറേജ് ചെയ്യാം, അവർക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ കേൾക്കാം, അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ അവസരം നൽകാം. കാരണം റിട്ടയർമെൻ്റ് എന്നത് ഒരു കരിയറിന്റെ അവസാനമായിരിക്കാം, പക്ഷേ ജീവിതത്തിന്റെ അവസാന ചാപ്റ്റർ അല്ല. ഇനി എഴുതാനുള്ള പേജസ് ഒരുപാട് ബാക്കിയുണ്ട്. സോ പ്രായത്തെ നോക്കി ഒരാളുടെ പോസിബിലിറ്റീസ് തീരുമാനിക്കാതിരിക്കാം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് നമ്മളോട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രായമായവർക്ക് എത്രമാത്രം ഡിഗ്നിറ്റിയോടുകൂടിയാണ് ജീവിക്കാൻ കഴിയുന്നത്? റെസ്പെക്ട് എന്നത് ഒരു പരിപാടിയിൽ പൂക്കൾ കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല കേട്ടോ. അവരുടെ അഭിപ്രായം കേൾക്കുന്നതിലും അവരുടെ ചോയ്സസ് റെസ്പെക്ട് ചെയ്യുന്നതിലും അവരുടെ സേഫ്റ്റി ശ്രദ്ധിക്കുന്നതിലും അവർക്ക് സമൂഹത്തിൽ ആക്റ്റീവായി തുടരാനായിട്ടുള്ള അവസരം നൽകുന്നതിലും റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഇന്ന് നമ്മളെ നോക്കിയതുപോലെ നാളെ നമ്മളെയും ആരെങ്കിലും ഒക്കെ നോക്കും. അതുകൊണ്ട് ഇന്ന് അവർക്കായിട്ട് മാത്രം ഉള്ളൊരു കോൺവെർസേഷൻ അല്ല ഇത്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കോൺവെർസേഷൻ കൂടിയാണ്. ഒരു ദിവസം എല്ലാവർക്കും പ്രായമാവും. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? കെയർ മാത്രമല്ല, റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിംഗ്, ഇൻഡിപെൻഡൻസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ബിലോങ്ങിങ്നെസ്. അതിനാൽ ഒക്ടോബർ 1 മാത്രമല്ല നമ്മുടെ എവരിഡേ ലൈഫിലും ഓൾഡർ പേഴ്സൺസിന് ഒരു മീനിങ് ഫുൾ സ്പേസ് കൊടുക്കാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. യെസ് നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും മറന്നു എന്ന് മനസ്സിലായി. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ. വിച്ച് കൺട്രി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി? ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് ഗസ്. അപ്പോൾ നമ്മളുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. എല്ലാവരും ലൈഫിലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, കംപ്ലൈൻറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മൾ തന്നെ ഒരു കുട്ടി കോഫി ബ്രേക്കൊക്കെ കൊടുത്ത് നമ്മളെ തന്നെ നമ്മളൊന്ന് എൻഹാൻസ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകും. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തമാർ ഷെമീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ, bye bye, see you, love you all.

0: That's right. Just me.
1: My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഉസീ സാംസം ദർബ ഓ മഫീ വളോ ദർബ ദർബ കേ ദർബ ഓ ബയ ദർബ കേ ദർബ ദർബ ദർബ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio, Dainty FM. Kee taranye kootu koodan. Lunch break adichu onde, arache, dheeraja sharagi, davadati, tanda, krithiya, krithiya, samayata, tanne. In enda narayila, oru paadu santhoshatil irikyaadu, oru paadu nalagilke shisham enda priya petta cousin day, ivide land eegithu tanda, adhvi kootanum, madhvedu kootanum. Chirikim parnali, kuttikale kaanamu tanda, namal kuru santhoshan. Adhu polthinne, namal priya petta cousins, oru paadu nalagilke shisham, avar ellarum kudi ഒത്ത് കൂടുമ്പോ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലേ. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു മാസം തുടങ്ങിയപ്പോ ഗംഭീര പ്രതീക്ഷയായിരുന്നു, എക്സ്ട്രാ സ്പെഷ്യൽ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് പേരുണ്ടാവില്ലേ നമ്മുടെ റിലേറ്റീവ്സൊക്കെ കുറേ നാളുകൾക്ക് ശേഷം കാണാതിരുന്ന പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് അടിച്ചു പൊളിക്കാനായിട്ട് അവരും കൂടി ഉണ്ടാകും എന്നൊക്കെ അറിയുമ്പോൾ അതൊരു സന്തോഷമാണല്ലേ. എന്തായാലും ഈ ഒരു സന്തോഷമൊക്കെ പൊട്ടി പൂരമാക്കാനായിട്ട് നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയം വായിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് പറയാനായിട്ട് എല്ലാം വഴിയെ പറയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാൽ അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടില്ലേ? ഏത്? അത് തന്നെ. സോ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിച്ചേ ധീരാജ ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ശാനകിയാണ്.
1: ഒരു ബന്ധത്തിലും സൗഹൃദത്തിലും നമ്മൾ പേടിച്ച് നിൽക്കേണ്ടി വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബന്ധമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അയാൾ എന്നെ എന്ത് ചെയ്യും? ഞാൻ അവരോട് സംസാരിക്കാതെ പോയാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ ഞാൻ എതിർത്താൽ എന്നെ ഭീഷണിപ്പെടുത്തുമോ? ഇങ്ങനെയുള്ള പേടി നമ്മളിൽ ഉണ്ടാകുന്നത് അവിടെയൊന്ന് പോസ് ചെയ്യണം. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ സീക്രറ്റ്സ് എടുത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലേ. നമ്മളോട് ദേഷ്യം ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഒരു പ്രശ്നം ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാനിക് ആവുക എന്നതല്ല, കാമായിട്ടൊരു ബൗണ്ടറി വെക്കുക എന്നതാണ്. ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, അതിനെതിരായി ഉപയോഗിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പറയാനായിട്ട് നമ്മൾക്ക് കഴിയണം. പിന്നെ ആവശ്യമെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കണം. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇനി ഷെയർ ചെയ്യാതെ ഇരിക്കുക. വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ തുറന്നു പറയുക. ആരെങ്കിലും ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ മറ്റു തെളിവുകൾ സൂക്ഷിക്കുന്നതും പ്രധാനമാണ്. ആവശ്യമെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളുടെ നിയമപരമായ സഹായത്തിലും നമുക്ക് പിന്തുടരാം. പക്ഷെ ഏറ്റവും പ്രധാനമായി ഒരാൾ നമ്മുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ ഇനി ആരെയും വിശ്വസിക്കരുത് എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. പകരം ആരെയാണ് വിശ്വസിക്കേണ്ടത്, എത്രത്തോളം വിശ്വസിക്കണം, എവിടെയാണ് നമ്മുടെ ബൗണ്ടറി, അത് മാത്രം പഠിച്ചാൽ മതി. കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ വീക്ക്നെസ് അറിയുമ്പോൾ അതുപയോഗിച്ച് നമ്മളെ തകർക്കുകയല്ലേ ചെയ്യുക, നമ്മൾ വീഴുമ്പോൾ പിടിച്ചുയർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂടെ ഇനിയിപ്പോൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്, പാട്ടുകളിലേക്ക് കയറാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to our show, Lunch Break. ദീരാജ ശാനകിയാണ്. അങ്ങനത്തെ ആ ഒരു സമയമായിട്ടുണ്ട് ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. ഏത് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ കോഫി ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. സോ ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ആ സമ്മാനങ്ങൾ എത്തിക്കാനായിട്ട് പറ്റൂ. എന്നാലും ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. ആ ഒരു സമയം കൊണ്ട് ഒപ്പം കേൾക്കാം മട്ടിപ്പൊളി കാനകൾ. നിങ്ങൾക്കിടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ദീരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്. യെസ്, ഇന്നത്തെ കഥയിലേക്ക് കടക്കുമ്പോ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് ഒരു കേസ് വരാണ്. പക്ഷെ ആ ഒരു അന്വേഷണം തുടങ്ങുമ്പോ ആൾക്ക് മനസ്സിലാകുന്നത് ആൾ അന്വേഷിക്കുന്നത് വെറും ഒരു ക്രൈം അല്ല, അതിന് പിന്നില് വേറെന്തോ ഉണ്ട്. അങ്ങനെ ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോ ഒരു ഗ്ലൂ കിട്ടും, പിന്നെ മറ്റു ഗ്ലൂ കിട്ടും. അങ്ങനെ ഒരു കേസിന്റെ ഓരോ ലെയേഴ്സും തുറന്നുകൊണ്ടാണ് ഈ ഒരു പോലീസ് ഓഫീസർ മുന്നോട്ട് പോകുന്നത്, ഒരു ടൈക്കറിനെ പോലെ. യെസ്, 2005 നമ്മുടെ സുരേഷ് ഗോപി, ചന്ദ്രശേഖരൻ IPS ആയി വന്ന ദ ടൈക്കർ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ഒക്കെ ഒരുക്കിയത് ബി ഉണ്ണികൃഷ്ണനാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കേസ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് കൊലയാളിനെ ആണോ അതോ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താകും എന്നായിരിക്കും. ദ ടൈഗറിൽ ചന്ദ്രശേഖരൻ IPSന്റെ ആ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു സാധാരണ ക്രൈം കേസ് എന്ന് കരുതിയ ഒരു സംഭവം പതിയെ വലിയൊരു നെറ്റ്വർക്കിലേക്കാണ് എത്തുന്നത്. അപ്പോഴാണ് ശരിക്കും ഈ ഒരു അന്വേഷണം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണിൽ കാണുന്ന കുറ്റവാളിയേക്കാൾ അപകടകരമായിരിക്കും അയാളുടെ പിന്നിലെ നിൽക്കുന്ന ആള്. അങ്ങനെ ഒരു മിസ്റ്ററിയുടെ പിന്നാലെ നമ്മുടെ ചന്ദ്രശേഖരൻ IPS പോകുന്ന കഥയാണിത്, ദ ടൈക്കർ. ആ ഒരു കഥയിലേക്ക്, ആ ഒരു യാത്രയിൽ നമുക്കും കൂടെ കൂടാം. അതിനോടൊപ്പം നമുക്ക് കേൾക്കാം ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: 2.
1: Page Learning, Prime Academy 4, General Education.
0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. നമ്മുടെ കേസ് അന്വേഷണത്തിലേക്ക് തിരിച്ചു വരുമ്പോ പുറത്തു നിന്നൊരാളെ സംശയിക്കുന്നത് എളുപ്പമാണല്ലേ, പക്ഷേ സ്വന്തം ഡിപ്പാർട്ട്മെന്റില് ഒരാൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ സംശയിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ദി ടൈഗറില് ചന്ദ്രശേഖർ IPSന് മുന്നിൽ വരുന്ന സിറ്റുവേഷൻ ഏതാണ്ട് ഇത് തന്നെയാണല്ലേ. ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതിനിടയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ചന്ദ്രശേഖർ ശ്രദ്ധയിൽ പെടുകയാണ്. പ്രത്യേകിച്ച് സുദൈവ് എന്നൊരാളുടെ മേലെ സംശയം വരാണ്. പക്ഷേ ചന്ദ്രശേഖരൻ ഒരാളെ സംശയിച്ചതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നില്ല. അതിന് എന്ത് വേണം? എവിഡൻസ് വേണമല്ലേ. സോ അതുകൊണ്ട് ആ ഒരു എവിഡൻസ് അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചില ക്ലൂസ് കിട്ടുന്നത്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുദൈവിനുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രസൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖരൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഇവർക്കിടയിൽ എന്താണ് ഈ കണക്ഷൻ? ശരിക്കും പറഞ്ഞാൽ ഓരോ മൂവ് നീങ്ങുമ്പോഴും ഓരോരോ ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവീസ് കാണാനായിട്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലും ഓരോ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളും അറിയാതെ CID-കളായി മാറാറുണ്ട്. സോ എന്തായാലും കഥയിലേക്ക് വരുമ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. സാധാരണ ഒരു കേസ് അന്വേഷണമല്ല, ഇതിന് പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ട്, ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട് എന്ന്. അപ്പൊ ആ ഒരു കേസ് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9653414548921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജ ജാനകിയാണ്. ദി ടൈഗർ മൂവിയില് ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്, ഒരു വലിയ ക്രൈം നടക്കുമ്പോൾ അതിന് പിന്നിൽ ഒരാൾ മാത്രമായിരിക്കണം എന്നില്ലല്ലേ. ചിലപ്പോൾ ഒരാൾ പ്ലാൻ ചെയ്യും, മറ്റൊരാളായിരിക്കും ആ ഒരു കൃത്യം ചെയ്യുന്നുണ്ടാവുക, വേറൊരാള് ആ തെളിവുകളും മറയ്ക്കാനായിട്ട് നടക്കും. ഈ ഒരു സിനിമയും പതിയെ അത്തരം ഒരു വലിയ നെറ്റ്വർക്കിലേക്കാണ് എത്തുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ചന്ദ്രശേഖരൻ IPS പല വികാരങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളുടെ പേരിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ആ ഒരു ഐഡന്റിറ്റി പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ആ ഒരു വ്യക്തി ISI ബന്ധമുള്ള ഒരു ഏജന്റ് ആണ് എന്ന്. ഇതോടെ ആ ഒരു കേസിന്റെ സീരിയസ്നെസ് പിന്നെ മനസ്സിലായില്ലേ. ഒരു മർഡറിന്റെ പിന്നിൽ നിന്നുള്ള ആളെ കണ്ടെത്തിയെന്ന് കരുതിയപ്പോ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യമാണല്ലേ പിന്നീട് അവരുടെ മുന്നിൽ എത്തിയത്. നമ്മുടെ കേരളത്തിന് ഒരു ടെററിസം നെറ്റ്വർക്ക് സേഫ് ഹെവൻ ആക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രശേഖറിന് മുന്നിലുള്ള ചലഞ്ച് എന്താണ്? ഒരാളെ പിടിക്കുക എന്നത് മാത്രല്ല, ആ ഒരു പ്ലാൻ മുഴുവനായിട്ടും നിർത്തണം. അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരെ പോലും വിശ്വാസമില്ലാതെ വരുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു കേസ് എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? അതിലേക്കൊക്കെ വരുമ്പോഴാണ് ദ ടൈഗർ ഒരു സാധാരണ പോലീസ് സ്റ്റോറി അല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ടാവുക. ഏതായാലും ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു മൂവിക്കും അതിൻ്റെ ഒരു ക്ലൈമാക്സിലൊരു ഗംഭീര പ്രതീക്ഷയാണല്ലേ. അപ്പൊ ആ ഒരു ക്ലൈമാക്സിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് വരാം. അതിന് മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ജാനകിയാണ്. ദ ടൈഗർ മൂവിയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ഒരു മർഡർ കേസായി തോന്നിയ ഒരു സംഭവം എത്ര വലിയ ഗൂഢാലോചനകളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ ഐ പി എസിന് മുന്നിൽ വന്നതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നില്ലല്ലേ. ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ക്ലോസ്, പുതിയ കണക്ഷൻസ്, ലാസ്റ്റില് ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തത് ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ്ട് ഇങ്ങനെയാണ് അവസാനിക്കുക, എന്തായാലും സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ആ ഒരു സ്ഥാനം അതാരായിരിക്കും, ആരായിരിക്കും വില്ലൻ, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ക്ലൈമാക്സ്, നമുക്ക് ഏത് സ്റ്റൈലാണ് എന്ന് മനസ്സിലായാലും അതെന്തുകൊണ്ടാണ്, ആരാണ് എന്നറിയാനായിട്ട് അപ്പോഴും നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലേ. സോ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി കാണാതിരിക്കരുത്, കാണേണ്ട ഒരു നല്ല മൂവി തന്നെയാണ്. ചില മൂവീസ് നമ്മൾ കാണാനായിട്ടിരിക്കുമ്പോൾ അവർക്ക് പറ്റിയ തെറ്റെന്താണ്, അവരത് നോക്കിയില്ലല്ലോ, ഞാനായിരുന്നെങ്കിൽ അത് തകർത്താനേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കും അത് കണക്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളും ഒരു പോലീസ് ഓഫീസറായി മാറില്ലേ. അതായത് ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുമ്പോൾ അവരെത്തുന്നതിന് മുൻപേ ചിലപ്പോൾ നമ്മൾ ആ ഒരു സത്യത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടാകും, ഇത് ഇത്ര ചെയ്താൽ മതി. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ്. നമ്മൾക്കും പറയാനായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്നാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അറിഷേ ദിരാജ ജാനകിയാണ് ഇനി പോലീസ് സ്റ്റേഷൻ അല്ല കോർട്ടാണ് നമ്മുടെ സെറ്റിംഗ് പക്ഷേ ഇവിടെ ഒരു സാധാരണ വക്കീലല്ല നമ്മളെ കാത്തിരിക്കുന്നത് 2006 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നമ്മുടെ സുരേഷ് ഗോപി കോർട്ട് അണിഞ്ഞു വന്ന പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിന്താമണി കൊലക്കേസ് ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എൽ കെനെ കുറിച്ച് പറയണല്ലേ ഈ എൽ കെയുടെ പ്രത്യേകത എന്താണെന്നറിയോ അയാൾ ഈ ക്രിമിനൽ കേസ് കേട്ടെടുത്ത ശക്തമായ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് കുറ്റാരോപിതരെ കോടതിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും പക്ഷേ അവിടെ കഥ തീരുന്നില്ല ഈ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം കുറ്റവാളികളെ സ്വന്തം രീതിയിൽ എന്നെ പിന്തുടരും അതായത് നിയമത്തിന്റെ ഒരു വശത്ത് ലോയർ മറുവശത്ത് സ്വന്തം രീതിയിൽ ജസ്റ്റിസ് നട്ടപ്പാക്കുന്ന ഒരാള് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ ഒരു ലോയർ തന്നെ ഒരു ക്രിമിനൽ കോർട്ടിൽ നിന്ന് രക്ഷിക്കുന്നു അതേ ലോയർ തന്നെ പിന്നീട് അയാളെ ശിക്ഷിക്കുന്നു ഇത് ജസ്റ്റിസ് ആണോ റിവെഞ്ച് ആണോ അതാണ് ചിന്താമണി കൊലക്കേസ് നമ്മളോട് തുടക്കം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ ഈ ഒരു കഥയെത്തുന്നത് ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്കാണ് ചിന്താമണി വാര്യർ നമ്മുടെ ഭാവൻ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രം അല്ലേ അവളുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് നമ്മുടെ എൽ കെയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു കഥ ഒരു മിസ്റ്ററിയുടെ ലോകത്തിലേക്ക് ആ ഒരു വാതിൽ തുറക്കുന്നത് എന്തായാലും നമ്മൾക്കതിലേക്ക് വരാൻ മതി മുൻപ് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുള്ള ഗാനങ്ങൾ യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിഷേ ദിരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്. യെസ്, നമ്മുടെ ചിന്താമണി കൊലക്കേസ് ആ ഒരു കേസിലേക്ക് വരുമ്പോ ഒരു കോളേജ് ക്യാമ്പസ്, അവിടെ നടക്കുന്ന റാഗിങ്, അതിന്റെ അവസാനം ഒരു പെൺകുട്ടിയുടെ മരണം, ഇതാണല്ലേ ഈ ഒരു സിനിമയുടെ കോർ സ്റ്റോറി. അതായത് ചിന്താമണി എന്ന പെൺകുട്ടിയുടെ മരണത്തിന് പിന്നില് കോളേജില് തന്നെ റിച്ച് ആയിട്ടുള്ള NRI ഗേൾസ് മിർച്ചി ഗേൾസ് ആണെന്നാണ് കേസ്. ഈ ചിന്താമണിയുടെ അച്ഛൻ മകൾക്ക് നീതി ലഭിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് പോരാടുകയാണ്. ഇവിടെ ശരിക്കും നമ്മൾ കാണുന്നത് ഒരു സാധാരണ കോർട്ട് കേസ് അല്ല. കാരണം ഒരു വശത്ത് ആരോപണം നേരിടുന്ന പെൺകുട്ടികൾ, മറുവശത്ത് മരിച്ചുപോയ ചിന്താമണിയുടെ കുടുംബം. ഇതിനിടയിൽ എൽക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് വരുന്നത്. എൽക്കെ ആരുടെ ഭാഗത്തായിരിക്കും, ആരുടെ സൈഡിലായിരിക്കുള്ളൂ? ആ പെൺപിള്ളേരുടെ സൈഡിലാണോ, അതോ ആ മരിച്ചുപോയ ചിന്താമണിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വന്നതാണോ? ഈ എൽക്കെ കേസ് എടുക്കുമ്പോൾ തന്നെ സിനിമയിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. കോർട്ട് റൂമിലെ ആർഗ്യുമെന്റ്സ്, ക്യാരക്ടേഴ്സിന്റെ ഹിഡൻ മോട്ടീവ്സ്, പിന്നെ എൽക്കെയുടെ മിസ്റ്റീരിയസ് ബിഹേവിയർ, ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ചിന്താമണിയെ കൊന്നത് ആരാണ്? ഇതാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അതിനുള്ള ആൻസർ ആണ് സിനിമയിലെ ഏറ്റവും വലിയ മിസ്റ്ററിയും. എന്തായാലും ആ ഒരു മിസ്റ്ററി ബോക്സ് നമുക്ക് തുറക്കാൻ മതി. മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സെവ്യമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. ചിന്താമണി കൊലക്കേസിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൽക്കെ ഒരു ക്രിമിനൽ ലോയറാണ്, പക്ഷേ അയാൾ എന്തിനാണ് ചിന്താമണിയുടെ കേസ് ഏറ്റെടുക്കുന്നത്? കേസിന്റെ പുറത്ത് കാണുന്ന ഒന്ന്, എൽക്കെയുടെ മനസ്സിലുള്ളത് മറ്റൊന്ന്. മിർച്ചി ഗേൾസിനെ ഡിഫൻഡ് ചെയ്യുമ്പോൾ കോടതിയിൽ അവരുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാൻ എൽക്കെ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റില് അവരെ കുറ്റമുക്തരാക്കുന്നതിലും അയാൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് വെറുതെ കേസ് ജയിപ്പിക്കാൻ വന്നതല്ല, അയാൾക്ക് എന്തോ മനസ്സിലുണ്ട്. ഈ കോടതിയിൽ തെളിയിക്കുന്ന കഥയ്ക്കും യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയ്ക്കും വലിയ വ്യത്യാസമുണ്ടെന്ന് എൽക്കെ കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ചിന്താമണിയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ ആളുകളിലേക്ക് അയാൾ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് എന്തായിരുന്നു? എൽക്കെ ഇവരെ രക്ഷിക്കാനാണ് വന്നത്. പക്ഷേ പതിയെ മനസ്സിലാക്കുന്നുണ്ട്, എൽക്കെ രക്ഷിക്കുന്നത് ആരെയാണെന്ന് മാത്രമല്ല ശിക്ഷിക്കേണ്ടത് ആരെയാണെന്നും അന്വേഷിക്കുകയാണ്. കോർട്ട് റൂമില് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്ന ലോയർ, കോർട്ട് റൂമിന് പുറത്തേക്ക് സ്വന്തം രീതിയിൽ ജസ്റ്റിസ് നടപ്പിലാക്കുന്ന എൽക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം മാത്രം അറിയണം അല്ലേ, ചിന്താമണിയുടെ യഥാർത്ഥ കൊലയാളി ഇനിയും പറഞ്ഞിട്ടില്ല ആരാണ്. അവിടെയാണ് ഈ ഒരു സിനിമയുടെ അവസാന ഭാഗം ഇരിക്കുന്നത്. അതെന്തായാലും ഇപ്പൊ ഞാൻ ക്ലൈമാക്സ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സോ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ അതർ പോയിന്റ്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയാനായിട്ടും മറക്കരുത് കേട്ടോ. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം വൈറ്റുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to our show Lunch Break. Rishabh, Dheeraja, Shanaki, Yadu. ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് അഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിന്റെ കറിയാണ്. സോ നമുക്ക് നോക്കാം അല്ലേ എന്താണ് ആ ചോദ്യം എന്ന്. ഏത് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ കോഫി ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. ചോദ്യത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ആ സമ്മാനങ്ങൾ എത്തിക്കാനായിട്ട് പറ്റൂ. എന്നാലും ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. ആ ഒരു സമയം കൊണ്ട് ഒപ്പം കേൾക്കാം മട്ടി പോളി കാനകൾ. നിങ്ങൾക്കിടവോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് സംസാരിച്ചിരുന്ന. സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ഇത് 4 മണി ആകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് എനിക്ക് ഇവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം ആകാറായി. ഇനിയിപ്പോൾ നാളെ നോക്കുമ്പോൾ നാളെ ഒക്ടോബർ 2 ആണല്ലേ, ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വീക്കെൻഡ്സ് ആണ്. സോ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കുള്ളൂ അല്ലേ. എന്താ പറയുക, ഫുള്ള് അടിപൊളി ആയിരിക്കുള്ളൂ. ഓരോ പ്ലാൻസൊക്കെ ആയിട്ട്, അല്ലാതെ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ദിവസങ്ങളിൽ ലേസി ആക്കി മാറ്റാറുണ്ട്. പക്ഷേ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉന്തി തള്ളി പല പണികളിലേക്കും പല പണികളും നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. സോ എല്ലാവർക്കും നല്ല ഡേയ്സ് ആശംസിക്കുകയാണ്. സമയമില്ലാത്തത് കൊണ്ടാണ്, പക്ഷേ നാളെ എന്തായാലും നമ്മൾ വരും. നാളെ കൃത്യസമയത്ത് തന്നെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ഞാൻ ദേ ഇവിടെ നിന്ന് തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: May the mantra of love cherish and perish your body and mind now and forever.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.